ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ബംഗ്ലാദേശ് ബേതാർ ঢাকা. সকাল 6টা. আজ শনিবার 14 ভাদ্র 1433 বঙ্গাব্দ, 15 রবিউল আউয়াল 1448 হিজরি, 29 আগস্ট